എൻ ഐ ടി വി രൂപവാഹിനി ദ പോയിന്റ് വെറ്റ്സിറ്റാണ്. അബൊറിജിനൽ സാറ്റോറസ് സ്ട്രീറ്റ് ദൂപത്വാസീൻ മോഹനത്തിന് സാംസ്കൃതിക ദേശപാലൻ സാർ സാമാജിക കേട്ടു സാക്ഷാക്കരായി ദ പോയിന്റ് SBS ഓൺ ഡിമാൻഡ് വിത്തിൻ SBS രൂപവാഹിനി നാളികാവ് സമ്മാനലാഭി നാട്യ ജാത്യന്തര ക്രീഡാ സഹ വാർത്താ ചിത്രപട്ടി ഒപവിതകിനേ SBS പ്രധാന രൂപവാഹിനി നാളികാവ് ചനൽ തിഹൻ SBS രൂപവാഹിനിയെ വൈസ്ലാൻഡ് നാളികാവ് ചനൽ തിസക്കൻ SBS വേൾഡ് ന്യൂസ് ഓസ്ട്രേലിയാവിന് സാലോപുര ഉപറ്റ ബലപാന പ്രവൃത്തി സാമദിനക്കം സവസഹായത്തിയിട്ട് SBS രൂപവാഹിനിയൻ സാ SBS ഓൺ ഡിമാൻഡ് വിത്തിൻ ಲೋಪುರ ಮಿನಿಸೋನ್ಗೆ ವಿಶ್ಮಿತ ತೊರತರು ಎಕಟಮಸುವನ ಸಮ್ಮಾನ ಲಾಭಿ ರೂಪವಾಹಿನಿ ವಾರ್ತಾಮೆ ವೆಡಿಸ್ಟಾನ ಡೇಟ್ ಲೈನ್ ಅಂಗಾರುವಾದ ರಾತ್ರಿ ನವಯಾದಿಯಟ SBS ರೂಪವಾಹಿನಿಯನ್ ಸಹ ಆನ್ ಡಿಮಾಂಡ್ ವಿತಿನ್ ಸಿಯಕರಣಕ್ವನು ಟೆಲಿಕಥಾಂತರ ಸಹ ಚಿತ್ರಪಟ ಒಬಗೆ ಜಂಗಮದುರ ಕತ್ರೇನ್ ಸ್ಮಾರ್ಟ್ ಟಿವಿ ಮಗಿನ್ ಟ್ಯಾಬ್ಲೆಟ್ಗಿನ್ ಹೋ ಲ್ಯಾಪ್ಟಾಪ್ ಪರಿಗಣಿಕೆನ್ ನೋಮಿಲೇನ

0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് 15 വെള്ളിയാഴ്ച. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ ഞാൻ അഖിലശ്രീ. ഞാൻ ഇപ്പോഴുള്ള ഈ ദേശത്തിന്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ക്യാമറകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഈ വാരാന്ത്യ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പതുപോലെ ആദ്യം ഇക്കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി ഓസ്ട്രേലിയ പോയ വാരം. ശേഷം പതിവ് സെഗ്മെൻറ്റുകൾ എല്ലാമുണ്ട്. അടുത്ത കാലത്തായി ഓസ്ട്രേലിയൻ മലയാളികൾ ഇഫ്ത ടൂർ ഡെസ്റ്റിനേഷനായി കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളും വരുന്ന ആഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല മൈഗ്രേഷൻ ഏജന്റുമാർക്കെതിരെ നടപടികൾ കർശനമാക്കിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ SBS മലയാളത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. എന്തായാലും മാതൃദിനം കടന്നുപോയ ആഴ്ചയാണ് ഇത്. മാതൃദിനത്തെക്കുറിച്ച് നല്ല ഒരു റിപ്പോർട്ടും, മാത്രമല്ല ബജറ്റ് വന്ന വാരമാണ്. അതുകൊണ്ട് തന്നെ ബജറ്റിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെല്ലാം ഇന്നത്തെ റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കൊക്കെ പോകും മുൻപ് ആദ്യം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കണം. ഓസ്ട്രേലിയ പോയ വാരം

0: ഓസ്ട്രേലിയൻ ഫെഡറൽ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച വാരമാണ് കടന്നുപോകുന്നത്. നികുതി പരിഷ്കരണങ്ങളും ജീവിത ചെലവ് കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ട് ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു ബജറ്റിൽ. നെഗറ്റീവ് ഗിയറിംഗ്, CGT തുടങ്ങിയവയിലെ മാറ്റങ്ങളും നികുതി പരിഷ്കരണങ്ങളുമായിരുന്നു ബജറ്റിന്റെ കാതൽ. ഈ ബജറ്റ് പ്രധാനമായും മധ്യവർഗക്കാർക്കും യുവതലമുറയ്ക്കും വേണ്ടിയുള്ളതാണെന്നും സർക്കാർ അവകാശപ്പെടുമ്പോൾ നിക്ഷേപകർക്ക് മേലുള്ള പുതിയ നികുതികൾ വീട് നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അൽബനീസിയുടേത് വാഗ്ദാന ലംഘനമാണെന്നുമൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. സൂപ്പർ മാർക്കറ്റ് ഭീമനായ കോൾസിനെതിരെയുള്ളതായിരുന്നു ഈ വാരത്തിലെ മറ്റൊരു വലിയ വാർത്ത. വ്യാജ വിലക്കിഴിവ് നൽകി ഉപഭോക്താക്കളെ കബളിപ്പിച്ചുവെന്ന കോടതി കണ്ടെത്തലുമായി വാർത്താലോകം സംഭവബഹുലമായി കടന്നുപോകുന്ന വാരമാണ് ഇത്. ഈ വാർത്തകളെല്ലാം തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായി നോക്കാം. ഓസ്ട്രേലിയ പോയ വാരം, അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. രാജ്യത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റ് പാർലമെന്റിൽ ചൊവ്വാഴ്ച ട്രഷറർ ജിം ചാമേഴ്സ് അവതരിപ്പിച്ചു. പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് പരിശോധിക്കാം. നിലവിലുള്ള വീടുകൾക്ക് നെഗറ്റീവ് ഗിയറിംഗ് ആനുകൂല്യം നിർത്തലാക്കി. 2027 ജൂലൈ 1 മുതൽ പുതിയ വീടുകൾക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തി. 2027 ജൂലൈ 1 മുതൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ നിലവിലുള്ള 50% ഡിസ്കൗണ്ട് ഒഴിവാക്കി. ഈ വർഷം ജൂലൈ 1 മുതൽ ആദായ നികുതി നിരക്കുകളിൽ കുറവ് വരുത്താനും തീരുമാനമായി. ആഗോള എണ്ണ പ്രതിസന്ധിയെ നേരിടാൻ $14.8 ബില്യൺ പാക്കേജ് പ്രഖ്യാപിച്ചു. ഇന്ധനശേഖരം വർദ്ധിപ്പിക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. സപ്പോർട്ട് അറ്റ് ഹോം പദ്ധതിക്കായി $1.4 ബില്യൺ നീക്കിവെച്ചു. കുളിക്കാനും വസ്ത്രം ധരിക്കാനും മറ്റുമുള്ള വ്യക്തിഗത സഹായങ്ങൾ സൗജന്യമാക്കി. 1.4 ദശലക്ഷത്തിലധികം വാടകക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ കോമൺവെൽത്ത് റെന്റ് അസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചു. ജോലിക്കായി ചെലവാക്കുന്ന തുകയ്ക്ക് രസീതുകളില്ലാതെ തന്നെ $1,000 വരെ നികുതി ഇളവ് ക്ലെയിം ചെയ്യാം. നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇതിലൂടെ വരും വർഷങ്ങളിൽ $37.5 ബില്യൺ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഓട്ടിസം അല്ലെങ്കിൽ വളർച്ചാ വൈകല്യമുള്ള കുട്ടികൾക്കായി ത്രൈവിംഗ് കിഡ്സ് എന്ന പേരിൽ $2 ബില്യൺ പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു. സ്കിൽഡ് മൈഗ്രൻസിന്റെ യോഗ്യതകൾ വേഗത്തിൽ അംഗീകാരം നൽകുന്നതിനായി $85.2 മില്യൺ വകയിരുത്തി. PBSലേക്ക് $5.9 ബില്യൺ തുകയും വകയിരുത്തിയിട്ടുണ്ട്. $63.8 ബില്യൺ നീക്കിയിരുപ്പ് ബജറ്റിലൂടെ ഉണ്ടാകുമെന്നും ട്രഷറർ അറിയിച്ചു. ഫെഡറൽ ബജറ്റിലെ നികുതി പരിഷ്കരണങ്ങളിൽ ഭരണ പ്രതിപക്ഷ പോര്. ഫെഡറൽ ബജറ്റിലെ നികുതി പരിഷ്കാരങ്ങളെ ചൊല്ലി ഓസ്ട്രേലിയൻ പാർലമെന്റിൽ തർക്കം മുറുകുകയാണ്. നെഗറ്റീവ് ഗിയറിംഗും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇളവുകളും നിർത്തലാക്കാനുള്ള നീക്കം യുവാക്കളെ ദോഷകരമായി ബാധിക്കുമെന്ന് ഷാഡോ ട്രഷറർ ടിം വിൽസൺ കുറ്റപ്പെടുത്തി. ഈ നടപടി വീട് നിർമ്മാണത്തെയും വാടകക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: Under their own government documents, these new taxes will actually lead to 35,000 fewer homes being built across the decade. Their own documents admit that it will lead to higher rents. People who want to go and buy their first home tend to rent beforehand, and they're going to be kneecapped on their journey. The higher taxes on capital gains will mean that people who invest their deposits will get hit as well. This is an attempt to intergenerationally kneecap young Australians.
0: എന്നാൽ നിക്ഷേപകരുടെ ഡിമാൻഡ് കുറയുന്നതിലൂടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏകദേശം 75,000 പേർക്ക് സ്വന്തമായി വീട് വാങ്ങാൻ സഹായകമാകുമെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പ്രതികരിച്ചു. തലമുറകൾക്കിടയിലുള്ള അസമത്വം പരിഹരിക്കാനാണ് ബജറ്റിലൂടെ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു.
2: We'll limit negative gearing for residential property to new builds from July next year. And we're replacing the 50% capital gains tax discount with inflation-adjusted indexation to restore the taxation of real gains.
0: ആദായ നികുതി നിരക്കുകൾ നാണയപ്പെരുപ്പവുമായി ബന്ധിപ്പിക്കുന്ന വിപുലമായ ടാക്സ് ബാക്ക് ഗ്യാരണ്ടി പദ്ധതിയുമായി പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലർ. തന്റെ ആദ്യ ബജറ്റ് മറുപടി പ്രസംഗത്തിലാണ് വിവിധ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. 2028-29 മുതൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിയിലൂടെ സാധാരണ നികുതിദായകർക്ക് പ്രതിവർഷം $1,000 വരെ ലാഭിക്കാനാകുമെന്നും ലേബർ സർക്കാരിന്റെ നെഗറ്റീവ് ഗിയറിംഗ് ക്യാപിറ്റൽ ഗെയിൻസ് നികുതി പരിഷ്കാരങ്ങൾ റദ്ദാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടൊപ്പം ലേബർ സർക്കാരിന്റെ കാലാവസ്ഥാ സംരക്ഷണ പദ്ധതികളും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഇളവുകളും നിർത്തലാക്കി കൽക്കരി നിലയങ്ങളുടെ പ്രവർത്തനം ദീർഘിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണത്തിനനുസരിച്ച് കുടിയേറ്റക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തുമെന്നും പൗരന്മാരല്ലാത്തവർക്ക് ക്ഷേമ പദ്ധതികൾ നൽകുന്നത് നിർത്തലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ആണവോർജ്ജ നിരോധനം നീക്കുമെന്നും നികുതി വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ടെയ്ലർ വാഗ്ദാനം ചെയ്തു.
3: Tonight, I announce a far-reaching and unprecedented housing policy. It's also an immigration policy that puts Australians first. A coalition will cap immigration numbers based on the number of homes constructed each year. Never again will a government be able to bring in more people than our housing can support.
0: Angus Taylor-inte marubadi prasangam poorna parajayamenna Treasurer Jim Chalmers. ടൈലറുടെ നയങ്ങൾ രാജ്യത്ത് പണപ്പെരുപ്പവും വിഭജനവും വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് ഓസ്ട്രേലിയൻ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് അസിസ്റ്റന്റ് മിനിസ്റ്റർ ജൂലിയൻ ഹില്ലും പറഞ്ഞു. മുസ്ലിം കുടിയേറ്റം കാരണം രാജ്യം വീർപ്പുമുട്ടുകയാണെന്ന് വൺ നേഷൻ പാർട്ടി നേതാവ് പോളിൻ ഹാൻസൺ ആവർത്തിച്ചു. ഓസ്ട്രേലിയയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ താൻ മുൻപ് നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും പോളിൻ ഹാൻസൺ പറഞ്ഞു. മുസ്ലിങ്ങൾ എല്ലായ്പ്പോഴും രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ഹാൻസന്റെ ഈ നിലപാടുകൾ വംശീയവും വിദ്വേഷം നിറഞ്ഞതാണെന്നും മുസ്ലിം കമ്മ്യൂണിറ്റി നേതാക്കളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ശക്തമായി വിമർശിച്ചു. എല്ലാ മുസ്ലിങ്ങളും ഓസ്ട്രേലിയൻ പൌരന്മാരാണെന്നിരിക്കെ അവരെ പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നത് വിഭജനമുണ്ടാക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുമ്പോഴും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന സൂചനയാണ് SBSന് നൽകിയ അഭിമുഖത്തിലും ഹാൻസൺ പങ്കുവച്ചത്.
4: We've got a big Muslim population that's happening, about a million people in the last census. We're going to have another census this year. But it's not about just Muslims, you know.
5: But they are a big voting group.
4: I'm sorry, we are Australians. Mm. I'm not looking at the fact of whether you're Muslim.
5: They would say they're Australians too.
4: Yeah, they are. But do they all act under the Australian law? And they don't.
0: അതേസമയം ഫാരർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ വെസ്റ്റേൺ സിഡ്നിയിലേക്ക് പ്രവർത്തനം വ്യാപിക്കുമെന്ന് വൺ നേഷൻ പ്രഖ്യാപിച്ചു. ഊർജ്ജമന്ത്രി ക്രിസ് ബോവന്റെ മണ്ഡലത്തിലടക്കം സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പാർട്ടിയുടെ നീക്കം. ജീവിത ചെലവും വൈദ്യുതി നിരക്കും വർദ്ധിക്കുന്നതിൽ ജനങ്ങൾക്കിടയിലുള്ള അതൃപ്തി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് വൺ നേഷൻ MP ബാർണബി ജോയിസ് പറഞ്ഞു. ഓസ്ട്രേലിയൻ സ്കൂളുകളിൽ ജൂത വംശഹത്യ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് റോയൽ കമ്മീഷന് മുൻപാകെ ആവശ്യം. ജൂത പാരമ്പര്യത്തിന്റെ പേരിൽ സ്കൂളിൽ പീഡനം നേരിടേണ്ടി വന്ന ഒരു കൗമാരക്കാരന്റെ അമ്മയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. വംശീയ വിദ്വേഷം ഇല്ലാതെയാക്കാനും ചരിത്രപരമായ അറിവ് കുട്ടികളിൽ വളർത്താനും വ്യക്തമായ ദേശീയ നയം വേണമെന്ന് അവർ റോയൽ കമ്മീഷനോട് ആവശ്യപ്പെട്ടു.
6: But in the same way as we did with truth telling, I think eventually our country will be the better for it if the children can have again that historic knowledge.
0: ബോണ്ടായി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തോക്ക് നിയമങ്ങൾ കർശനമാക്കാൻ ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ. തോക്ക് ലൈസൻസുകളുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 2 വർഷമായി കുറയ്ക്കുമെന്നും ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ആയുധങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പ്രീമിയർ ക്രിസ് മീൻസ് അറിയിച്ചു. ഫയർ ആംസ് രജിസ്ട്രിയിലെ പിഴവുകൾ പരിഹരിക്കാൻ $40 മില്യൺ അധികമായി ചെലവഴിക്കും. ഉൽപ്പന്നങ്ങൾക്ക് വ്യാജ വിലക്കിഴിവ് നൽകി ഉപഭോക്താക്കളെ കബളിപ്പിച്ചു എന്ന ഫെഡറൽ കോടതി കണ്ടെത്തലിന് പിന്നാലെ തങ്ങളുടെ നിലപാട് ന്യായീകരിച്ച് കോൾസ് രംഗത്തെത്തി. ഡൌൺ ഡൌൺ പ്രൊമോഷനിലൂടെ കോൾസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായി കോടതി കണ്ടെത്തിയിരുന്നു. ഉൽപ്പന്നങ്ങളുടെ വില താൽക്കാലികമായി വർദ്ധിപ്പിച്ച ശേഷം അത് പഴയ വിലയേക്കാൾ ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പ്രത്യേക ഡിസ്കൗണ്ട് എന്ന രീതിയിൽ പരസ്യം നൽകുകയായിരുന്നു കോൾസ് ചെയ്തതെന്ന് ACCC ആരോപിച്ചു. പരിശോധിച്ച 14 പ്രൊമോഷനുകളിൽ 13 എണ്ണവും വ്യാജമാണെന്ന് ജസ്റ്റിസ് മൈക്കൽ ഒബ്രയൻ നിരീക്ഷിച്ചു. ഉപഭോക്താക്കൾക്ക് മൂല്യമുള്ള സേവനം നൽകാനാണ് തങ്ങൾ എന്നും ശ്രമിക്കുന്നതെന്നും ഈ കേസ് റീറ്റെയിലേഴ്സിനും ഉപഭോക്താക്കൾക്കുമിടയിലെ വ്യക്തതയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നുവെന്നും കോൾസ് വക്താവ് പ്രതികരിച്ചു.
7: Our priority has always been and will continue to be delivering value to our customers. This case highlights the importance of clarity for both retailers and customers alike.
0: കോടതി വൻതുക പിഴ ചുമത്താൻ സാധ്യതയുള്ള ഈ കേസിന് സമാനമായി വൂൾസ്വർത്തിനെതിരെയുള്ള മറ്റൊരു കേസിലും വിധി വരാനിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിച്ചു. അവതരിപ്പിച്ചത് അഖില ശ്രീ.
8: SBS Audio.
9: കേൾക്കാം നിങ്ങളുടെ മനസ്സിലണങ്ങുന്ന പരിപാടികൾ.
10: Can you describe that feeling for people who haven't experienced it?
11: SBS Hindi uplabdh karvata hai.
12: Far from the partisan politics.
13: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. SBS Audio ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ
12: sbs.com.au/audio.
0: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 മെയ് 15 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 മണിക്കും കേൾക്കാം. ഇനി പതിവുപോലെ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി AN കുമാരമംഗലമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം AN കുമാരമംഗലം. എന്തായാലും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. MLA എതിരായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് VD സതീശനിലേക്ക് എത്തിയത്?
8: അഖിലേശ്വരി, കഴിഞ്ഞ ഒരു 10-15 ദിവസത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഹൈക്കമാൻഡിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ജനങ്ങളുടെ പിന്തുണയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച VD സതീശൻ. 2, സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ ഇപ്പോഴത്തെ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 3, MLA ഭൂരിഭാഗം MLA പിന്തുണ ഉണ്ടായിരുന്ന KC വേണുഗോപാൽ. ഈ 3 പേരെയായിരുന്നു ഹൈക്കമാൻഡ് പരിഗണിച്ചത്. ഓരോരുത്തർക്കും അവരവരുടേതായ ആവശ്യങ്ങളും അതുപോലെ തന്നെ സ്വയം പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശവാദങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ഇത് VD സതീശനിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഭൂരിഭാഗം UDF പ്രവർത്തകരും VD സതീശന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, പൊതുജനം കാര്യമായി VD സതീശനെ തങ്ങളുടെ ഒരു ഹീറോയായി അവരോധിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു നേതൃപാഠവും കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്ന ഒരു നരേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് MLA അല്ലാതിരുന്ന KC വേണുഗോപാലിനെ പരിഗണിക്കാതിരിക്കുകയും സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രവർത്തകരുടെയും വളരെയധികം പിന്തുണയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റി പരിഗണിക്കാതിരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് VD സതീശനിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഇന്നലെ അതൊരു നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു 12 മണിക്ക് സംഭവിച്ച ഒരു ഭൂമി ഉലക്കമാണത്. ആ സമയമായപ്പോഴേക്കും തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ അതൃപ്തി ഏതാണ്ട് പരസ്യമാക്കി. രമേശ് ചെന്നിത്തല ആകട്ടെ ഇന്നലെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. KC വേണുഗോപാൽ ഇന്നലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ജനറൽ സെക്രട്ടറിയായി തുടരുമോ എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ അതും കൊടുത്തേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, ഏതായാലും ഒരു അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന കാര്യം അദ്ദേഹവും പരസ്യമാക്കിയിരുന്നു. രമേശ് ചെന്നിത്തല ആകട്ടെ ആരോടും ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്തെ തന്റെ വീട്ടിൽ നിന്നും പിൻവാതിൽ വഴിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതും അദ്ദേഹം ഗുരുവായൂർക്ക് പോവുകയും ചെയ്തു. ഇന്ന് നിർമ്മാല്യ ദർശനത്തിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അവിടെ വെച്ച് കണ്ടപ്പോൾ VD സതീശന് എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മന്ത്രിസഭയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും പൊതുവേ ഉള്ള ഒരു പ്രതിഷേധങ്ങളെല്ലാം കെട്ടടങ്ങിയതായാണ് സൂചന. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണ് അല്ലെങ്കിൽ ആകും എന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളും പാർട്ടിക്കുള്ളിലെ എതിരഭിപ്രായമുള്ളവരും ഏതാണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാര്യമാണ്, അതായത് VD സതീശനെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനമാണ്. ആ ഗ്രൂപ്പ് പ്രവർത്തനത്തെ അദ്ദേഹം എത്ര കണ്ട് അദ്ദേഹത്തിന് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു ചോദ്യം. അഖിലേശ്വരി പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കും. അപ്പോൾ തന്നെ എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഏതൊക്കെയാണ് മന്ത്രിമാർ, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ എന്നുള്ളത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും.
0: അതെ, തീർച്ചയായും വാർത്താലോകം അതറിയാൻ കാത്തിരിക്കുകയാണ്. ഇതിനിടെ മറ്റൊരു വാർത്ത, രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചു എന്നതാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി എന്ന് മനസ്സിലാക്കുന്നു. എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്?
8: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് തന്നെ ഇന്ധനവില ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വർദ്ധിക്കാം എന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഇത് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഒരു വലിയ വർധനവ്, അതായത് നേരത്തെയൊക്കെ പലരും പ്രവചിച്ചിരുന്നതുപോലെ 10 രൂപയ്ക്കടുത്തൊന്നും വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ എക്സ്പെക്ടേഷൻസിന് കുറവായിരുന്നു. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ പെട്രോളിന്റെ വില 107 രൂപ മുതൽ 110 രൂപ വരെ ആയിട്ടുണ്ട്. അതായത് കൊച്ചിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ചരക്ക് കൂലി അടക്കം ആണ് ഈ വ്യത്യാസം വരുന്നത്. ഡീസലിനാകട്ടെ 97 മുതൽ 99 രൂപ വരെയും വില കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 3-ഉം 2-ഉം രൂപയും ശരാശരി വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇന്ധനത്തിന് വില കൂടിയിട്ടുണ്ട്. പാചകവാതകത്തിന് നേരത്തെ തന്നെ വില കൂട്ടിയിരുന്നു. കമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്കും വളരെയധികം ഏതാണ്ട് ഇരട്ടിയിലധികമാണ് വില കൂട്ടിയപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അനിവാര്യമായ വിലക്കയറ്റം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോഴേക്കും ബസ് ചാർജ് വർധനയും ഓട്ടോ ടാക്സി വർധനയും ആയിരിക്കും പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ പുതിയ സർക്കാരിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരിക. ഏതായാലും അതൊക്കെ എങ്ങനെ പുതിയ ഭരണകൂടം കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അഖിലശ്രീ,
0: തീർച്ചയായും കേരളത്തിൽ പെട്രോൾ, കേരളത്തിലല്ല ഇന്ത്യയിലടക്കം ഇന്ത്യയിൽ മുഴുവൻ പെട്രോളിന് വില കൂടിയ വാർത്തയാണ് എ എൻ കുമാരമംഗലം നമ്മളോട് പങ്കുവച്ചത്. പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ പതിവുപോലെ സിനിമാ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് റിലീസ് ചെയ്ത പ്രധാന സിനിമയാണ് അതിരടി. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം അതിരടി. ഈ ചിത്രം ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ ആണെന്നാണ് ട്രെയിലറിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ അനിരുദ്ധനാണ് സംവിധാനം. എന്തായാലും ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് കേട്ടുവരാം.
14: ആരാത് ചെയ്തത്? ആ ചെക്കനാണോ? ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളാണോ? അതോ അവരൊരുമിച്ചാണോ?
15: ഒരുമിച്ചോ? അതൊക്കെ നിങ്ങൾക്ക്, എനിക്കതങ്ങനെയല്ല. അവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത രണ്ട് താലതീർച്ചവന്മാരാണ്. ഒരുത്തം കാട്ടുതീയെങ്കിൽ മറ്റവൻ കൊടുങ്കാറ്റ്.
14: ഇപ്പോഴത്തെ ഈ അടിക്ക് വേറെന്തോ കാരണമല്ലേ?

0: ഇനി വേറെ സംസാരമില്ല.
1: നീ തുടങ്ങണേ, ഞാൻ തീർക്കാം.
2: അടിയൊക്കെ കുറെ കണ്ടല്ലേ.
3: ഇത് വെറുപടിയല്ല.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്തതായി മലയാളി പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ദൃശ്യം 3 അടുത്ത ആഴ്ച റിലീസ് ചെയ്യുകയാണ്. May 21 ചിത്രം തിയേറ്ററുകളിലെത്തുക. ഇതിൻ്റെ അഡ്വാൻസ് ബുക്കിംഗും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. May 21 മോഹൻലാലിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ പതിപ്പുകളിലും ചിത്രം ലഭ്യമാകും. എന്തായാലും പ്രേക്ഷകരാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3.
1: പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം.
2: ഇയാളാണൊരു കില്ലാടിയ.
3: ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞ?
1: ജോർജ് ഓട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
4: പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ.
2: അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്.
3: പിന്നെ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്.

0: ഡോക്ടറിന്റെ കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ?
1: അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ.
0: ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല.
1: ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി പിന്നല്ലേ.
2: സാർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സാർ.
1: അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ?
3: I want this full file on my desk as soon as possible.
0: ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ?
1: കഴിഞ്ഞോ?
4: പ്രിയ ശ്രോതാക്കളെ, പെപ്പെ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആന്റണി വർഗീസ് നായകനാകുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം May 28 തിയേറ്ററുകളിലെത്തും. കാട്ടാളൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്സിൻ്റെ ബാനറിൽ മാർക്കോയ്ക്കു ശേഷം ആന്റണി വർഗീസ്, തുഷാര വിജയൻ, സുനിൽ കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം എത്തുന്നത്. എന്തായാലും May 28 ചിത്രം റിലീസിനെത്തുക. ഇനി ഈ ആഴ്ചത്തെ പ്രധാന OTT റിലീസ് ഏതെന്ന് നോക്കാം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രമാണ് OTT റിലീസായി എത്തുന്നത്. കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, സജിൻ ഗോപു എന്നിവർ അഭിനയിച്ച ഈ മിസ്റ്ററി കോമഡി ത്രില്ലർ കഴിഞ്ഞ ദിവസങ്ങളിൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഇതിൻ്റെ സംവിധായകൻ. ഇനി നമുക്ക് ഒരു പുത്തൻ പാട്ട് കേട്ടുവരാം.

0: എസ് മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.
1: SBS South Asian brings you closer to South Asia. News in 10 languages, the SBS Spice podcast, and the hottest tracks on SBS South Asian radio. There is so much to explore. Check it out now on the SBS audio app or website.
2: ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 മെയ് 15 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയായിരുന്നു ലോക മാതൃദിനം, മാതൃത്വത്തെ പ്രകീർത്തിക്കുന്ന ദിവസം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ദിവസങ്ങളിലായാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. അമ്മമാരെയും മാതൃവ്യക്തികളെയും അവരുടെ സ്നേഹം, കരുതൽ, ത്യാഗം എന്നിവ മുൻനിർത്തി ആദരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ദിവസമായിരുന്നു മാതൃദിനം. മാതൃദിനം കടന്നു പോകുന്ന ആഴ്ചയായതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരമ്മയുടെയും മകന്റെയും കഥ നമുക്ക് കേട്ടുവരാം. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അമ്മ ബസ് ഡ്രൈവറായപ്പോൾ മകൻ ന്യൂ സൗത്ത് വെയിൽസിൽ പോലീസ് ഓഫീസറായി. അവരുടെ കഥയാണിനി ശ്രോതാക്കൾ അതൊന്ന് കേട്ടിട്ട് വരാം.
3: ഓമന തിങ്കൾ കിടാവോ നല്ല.
2: ബസ് ഡ്രൈവറായ ഒരമ്മയുടെയും പോലീസുകാരനായ ഒരു മകന്റെയും കഥയാണിത്. 14 വർഷങ്ങൾക്ക് മുൻപ് ഒരു 9 വയസ്സുകാരനായ മകനെയും ചേർത്ത് പിടിച്ച് ഓസ്ട്രേലിയയിലേക്ക് വന്ന അമ്മ. 9 വയസ്സുകാരൻ ഇന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസുകാരനാണ്. അമ്മയാകട്ടെ ബസ് ഡ്രൈവറും. തുടക്കം ദുർഘടമായിരുന്നു. അമ്മയ്ക്ക് മകനും മകന് അമ്മയും മാത്രമുണ്ടായിരുന്ന കാലം. ആ യാത്രയുടെ കഥ പറയുകയാണ് സിഡ്നി ബാങ്ക്സ് ടൗണിലുള്ള മൗസ്മി സലിം. കുഞ്ഞിനെയും കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറുമ്പോൾ വിവാഹമോചിതയായ മൗസ്മി സലിമിന് ഒറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഇവിടെ നിന്ന് തിരിച്ചു പിടിക്കണം, അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കണം. ഉത്തരമില്ലാതെ ഒട്ടേറെ ചോദ്യങ്ങളുമായാണ് മൗസ്മി വിമാനമിറങ്ങിയത്.
4: ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു, എന്തായാലും ഫസ്റ്റ് വേൾഡ് കൺട്രി നമ്മുടെ ഇന്ത്യയെക്കാളും സേഫ് ആണെന്നുള്ള ഒരു ഫീലിംഗ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ. ഒരു സിംഗിൾ മദറാണ് ഞാൻ. അപ്പോ സിംഗിൾ മദർ ആവുമ്പോ എല്ലാ മദേഴ്സിനെയും കാട്ടി കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കില്ലേ. അച്ഛന്റെ അമ്മന്റെ എല്ലാ സ്ട്രെങ്ത്തും കൂടെയാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഇതുവരെയും എന്റെ മോനെ നല്ലോണം ടേക്ക് കെയർ ചെയ്ത് അവനും ഇപ്പൊ ഒരു നല്ല ജോലിയിലായി.
2: യാദൃശ്ചികമായി ഉണ്ടായ ഒരു സംഭവത്തിലൂടെയാണ് ഓസ്ട്രേലിയ എന്ന മൗസ്മിയുടെ സ്വപ്നത്തിന് ചിറക് മുളയ്ക്കുന്നത്.
4: എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ ജോലി ചെയ്ത ഒരാള്, അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പൊ അയാള് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ഏജൻസി അപ്രോച്ച് ചെയ്തപ്പോ ആ സെമിനാറിൽ എന്നെ കൊണ്ടുപോയതാ ഇംഗ്ലീഷ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ സെമിനാർ കേട്ട് കേട്ട് കേട്ട് ഞാൻ ഇംപ്രസ് ആയി. അങ്ങനെയാണ് ഞാൻ എന്റെ കഴുതി കിടന്ന മാല കൊണ്ടുപോയി പണയം വെച്ച് ഓൺ ദ സ്പോട്ട് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് 5 കൊല്ലം ആരെടുത്തും പറയാതെ ഒളിപ്പിച്ചു വെച്ചു. PR കിട്ടി കഴിഞ്ഞിട്ട് എല്ലാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി ഞാനും എന്റെ മോനും മൈഗ്രേറ്റ് ചെയ്യാണ്, ഇനി നിങ്ങൾ ആരും ഒബ്ജക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു.
2: തുടക്കകാലം ഏറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. സിംഗിൾ മദർ ആയതിനാൽ പ്രതിബന്ധങ്ങളും ഏറെ ഉണ്ടായിരുന്നു. നാട്ടിലേതുപോലെയുള്ള തുറച്ചുനോട്ടങ്ങളും ചോദ്യങ്ങളും ഓസ്ട്രേലിയയിൽ നേരിടേണ്ടി വന്നില്ല എന്നും മൗസ്മി പറയുന്നു.
4: ഞങ്ങള് വന്ന് ഫസ്റ്റ് ഒരു ഫാക്ടറിയിലോട്ട് കയറി ഞാൻ ജോലിയിൽ. അപ്പൊ ഒരു ബംഗ്ലാദേശി ഫാമിലിയുടെ കൂടെ ഞങ്ങൾ ഷെയറിങ്ങിലായിരുന്നു, ഒരു മുറിയിൽ ഞാനും എന്റെ മോനും. അങ്ങനെ ഞങ്ങള് ഏതോ ഒരു കടയിൽ ഒട്ടിച്ച പരസ്യം കണ്ട് ഞാൻ അവരെ വിളിച്ചു. അവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ എനിക്ക് ഹിന്ദി നല്ലോണം അറിയാം, അതുകൊണ്ട് അവർക്കും ഞങ്ങൾ തമ്മിൽ ലാംഗ്വേജിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, അവർക്കും ഹിന്ദി അറിയായിരുന്നു. അങ്ങനെ അവിടെ തുടങ്ങി. ഫാക്ടറിയിൽ ജോലിക്ക് കയറിയപ്പോൾ മനസ്സിലായ അവിടെ ഒരു ഫാക്ടറി ജോലിക്കാരറിയാലോ, അവരുടെ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത വെള്ളക്കാരല്ലേ. അപ്പൊ അവർക്ക് ഒരു ഇച്ചിരി ഇതൊക്കെ ഞാൻ ഫീൽ ചെയ്തു, ഒരു ഇച്ചിരി ഡിസ്ക്രിമിനേഷൻ. അപ്പൊ അങ്ങനെ ആയപ്പോ എനിക്ക് തോന്നി ഇവിടെ നമ്മൾ നിന്നാ ശരിയാവില്ല എന്ന്. അങ്ങനെ ഞാൻ സെക്യൂരിറ്റിയുടെ കോഴ്സ് ചെയ്തു. ജോലി 3 മണിക്ക് ഫാക്ടറി വിടും, ഫാക്ടറി വിട്ടിട്ട് നേരെ സെക്യൂരിറ്റി കോഴ്സിന് പോകും. അപ്പൊ എന്റെ മോൻ അവരുടെ വീട്ടിലായതുകൊണ്ട് സേഫ് ആണ്, അവനും ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു. അപ്പൊ ഞാൻ സെക്യൂരിറ്റി കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ രാത്രി 10 ആവും, പിന്നെ വെളുപ്പിനെ 3 മണിക്ക് എണീക്കണം, 5 മണിക്ക് ഫാക്ടറി തുടങ്ങും, 2 ബസ് 1 ട്രെയിന്. അങ്ങനെയൊക്കെ പോയി സെക്യൂരിറ്റി കോഴ്സ് കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ കുറച്ച് ജോലിയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ പ്രീമോ സ്മോൾ ഗുഡ്സ് എന്ന് പറയും, ആ പ്രീമോ സ്മോൾ ഗുഡ്സിൽ എനിക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ട് ഗേറ്റ് ഹൗസ് ഗാർഡായിട്ട് ജോലി കിട്ടി.
2: ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സിഡ്നിയിലെ തിരക്കേറിയ വീഥികളിൽ നൂറുകണക്കിന് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക എന്ന ദൗത്യമാണ് മൗസ്മിക്കുള്ളത്.
4: പിന്നെ എനിക്ക് തോന്നി ഗവൺമെന്റ് ജോലി ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പ്രോസസ്സ് കൂടുതലായതുകൊണ്ട് ഞാൻ ട്രാൻസ്പോർട്ടിൽ നോക്കിയപ്പോ ബസ് ഡ്രൈവറായിട്ട് കയറാമെന്ന്. അത് കുറച്ച് ഈസി ആയിരുന്നു, ഇന്റർവ്യൂ ഒക്കെ ഈസി ആയിരുന്നു. ആകെ ഞാൻ കാറ് 3 വർഷമേ ഓടിച്ചിട്ടുള്ളൂ ഓസ്ട്രേലിയയില്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ആദ്യം ട്രക്കിലായിരുന്നു ട്രെയിനിങ്. ട്രക്കിലെ ട്രെയിനിങ് കഴിഞ്ഞു, 1 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ലൈസൻസ് എടുത്തു, ഉടനെ ബസ് ഓടിക്കാൻ തുടങ്ങി. ഇപ്പോ 8 വർഷമായി ബസ് ഓടിക്കുന്നു. ഓടിക്കുന്നതല്ല ആക്ച്വലി ചാലഞ്ച്, നമ്മൾ റൂട്ട് കണ്ടുപിടിക്കല്ലേ, കാരണം നാവിഗേറ്റർ ഒന്നുമില്ല. നമ്മൾ മാപ്പിൽ നോക്കി, അവർ ലെഫ്റ്റ് റൈറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. നമ്മൾ ഇവിടെ ജനിച്ചു വളരാത്ത ആളായതുകൊണ്ട് ഇപ്പൊ സിറ്റിയിലാണ് എന്റെ മാക്സിമം റൺസ്. ഇപ്പൊ ഇവിടെ ജനിച്ചു വളർന്ന ഒരാള് എല്ലാ റോഡ്സും അറിയാം, അല്ലെങ്കിൽ മെയിൻ റോഡൊക്കെ അറിയാം, നമ്മൾക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതൊരു ഭയങ്കര ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ കാർ എടുത്തുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന റൗട്ട് മുന്നേ എന്റെ കാർ എടുത്തുകൊണ്ട് എന്റെ മോനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ലാൻഡ് മാർക്കൊക്കെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഒരു 6 മാസം ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാ ഈ ജോലിയിൽ ഇപ്പൊ ഞാൻ വളരെ കംഫർട്ടബിൾ ആയത്. അപ്പോ എന്റെ കൂടെ ജോയിൻ ചെയ്ത 2-3 സ്ത്രീകള് പറ്റാതെ വിട്ടിട്ട് പോയി. കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളത് കൊണ്ട് ട്രൈ ചെയ്തു, പറ്റിയില്ല, വിട്ടു. പക്ഷെ ഞാൻ നല്ല ശമ്പളമായിരുന്നു. സൺഡേ ജോലി ചെയ്ത ഡബിൾ, സൺഡേ ജോലി ചെയ്ത $65 ആണോ. ഇതൊക്കെ ഓർത്തിട്ട് ഞാൻ ഓർത്ത് വിടരുത്. അങ്ങനെ ഞാൻ ഹാർഡ് വർക്ക് കുറെ ചെയ്തു.
2: ഇതിനിടയിൽ മകൻ ഫവാസും വളർന്നു. ശാഠ്യക്കാരനല്ലാത്ത ഒരു മകനെ കിട്ടിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും എന്ന് ഈ അമ്മ പറയുന്നു.
4: കാരണം ഞങ്ങൾ സിംഗിൾ മദേഴ്സ് ആയതുകൊണ്ട് ആഫ്റ്റർ അവർ കെയർ ഉണ്ട് സ്കൂളിൽ തന്നെ. അതൊക്കെ എനിക്ക് $2 കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ അവൻ ആഫ്റ്റർ അവറിൽ ഇരുത്തും. ആഫ്റ്റർ അവർ ഇരുന്ന് കഴിഞ്ഞിട്ട് 1-8 മണിയാവുമ്പോ വീട്ടിൽ പോകും. അവൻ വീട്ടില് ഞാൻ പറഞ്ഞില്ലേ ഷെയറിംഗിൽ താമസിച്ച് അവർക്കും മോളുണ്ട്, ആ കൊച്ചു ആ സ്കൂളിലായിരുന്നു. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര ഒരു സമാധാനമായിരുന്നു അവര് ആ വീട്ടിലുള്ളത് കൊണ്ട്. പിന്നെ എന്റെ മോൻ മറ്റു കുട്ടികളെ പോലെ അല്ല, ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ്, ഭയങ്കര എങ്ങനെയാ പറയാ, ഭയങ്കര മെച്യൂർഡ് ആണ് കൊച്ച്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആ കൊച്ചിന് പകരം വേറെ വാശിയുള്ള ഒരു കൊച്ചൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറെ കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പൊ ഇവനും ഞാനും മലയാളം മാത്രമേ പറയുള്ളൂ. ഞാൻ ഇതുവരെയും എന്റെ മോന്റെ അടുത്ത് കമ്മിയർന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇന്നും ഞങ്ങൾ രണ്ടുപേരും മലയാളത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം എനിക്ക് ഉറപ്പായിരുന്നു സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കും, പക്ഷെ മലയാളം എന്റെ അടുത്തും തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. കൊച്ചുങ്ങൾ വേഗം അഡാപ്റ്റ് ആവും, അപ്പൊ ഈ കൊച്ചുങ്ങളെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല.
2: 2026 ഏപ്രിൽ അവസാന വാരമാണ് മകൻ ന്യൂ സൗത്ത്

0: Jericum, she did all this just for me. But no, she has been the best support for her family, for her sister's family. Support എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അയ്യോ, ഷീ ലവ്സ് ദം സോ മച്ച്. ആൻഡ് എൻ്റെ പാച്ചിൻ്റെ ഹാർഡ് വർക്ക്, സാക്രിഫൈസസ് എല്ലാം കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഡിസ്പൈറ്റ് ബീങ് എ സിംഗിൾ മദർ, എൻ്റെ പാച്ചി നമുക്ക് വേണ്ടി ഒരു വീട് വാങ്ങി. ആൻഡ് വിത്തൗട്ട് ഹർ സപ്പോർട്ട് എനിക്ക് എൻ്റെ ഈ ഒരു ഡ്രീം പോലും നടക്കുമെന്ന് തോന്നുന്നില്ല. ദ ഡ്രീം ഓഫ് ബിക്കമിങ് എ പോലീസ് ഓഫീസർ, ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ. And she made me the man I am today. ഞാൻ ഭയങ്കര പ്രൗഡാണ് പാച്ചി.
1: ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഉശിരോടെ പൊരുതണമെന്നാണ് മൗസ്മിയുടെ പക്ഷം.
2: നമ്മളൊരു കാര്യം ചെയ്യാതെ പോകുന്നതിന്റെ കാരണം എന്താന്നാ, നിനക്ക് പറ്റില്ല എന്ന് പറയാൻ ഒരാള് കൂടെ ഉള്ളതുകൊണ്ടാ. എനിക്ക് അങ്ങനെ ഒരാള് കൂടെ ഇല്ലായിരുന്നു. ബ്രദറും ഇല്ല, അച്ഛനായിട്ട് ആരും ഇല്ല, ഹസ്ബൻഡ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് പറ്റുന്നു. ബസ്സിന് ജോലി അപ്ലൈ ചെയ്തപ്പോഴും ഏയ് നിനക്കൊന്നും പറ്റില്ല, നീ എന്തിനാ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനൊന്നും പറയാൻ ആരുമില്ല. ഞാൻ കണ്ടു, അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഡേ ഞാൻ ഇന്റർവ്യൂക്ക് പോയി, ട്രക്കോടിച്ചു. ഒരാള് പുറകില് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ പോവില്ലായിരുന്നു. അതെല്ലാ സ്ത്രീകൾക്കും ഞാൻ പറയാൻ പറയാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇഫ് ദേർ ഇസ് സംബഡി ടു സ്റ്റോപ്പ് യു, നമ്മൾക്ക് ഒരിക്കലും പറ്റില്ല. അക്കാര്യത്തിന് ഞാൻ ഭാഗ്യവതിയാണ്.
3: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം SBS ഓഡിയോ ആപ്പിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്ക് ഒരു പാട്ട് കേട്ടുവരാം. ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ മനോഹരമായൊരു പാട്ട്.

0: നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളം പരിപാടികൾ കേൾക്കാം. മൊബൈലിൽ സൗജന്യമായി പോഡ്കാസ്റ്റ് കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.
1: ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 May 15 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ഫെഡറൽ ബജറ്റിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടേ? മെൽബണിൽ ഓസ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ്. കേട്ടുവരാം.
2: സ്വാഗതം എഡ്വേർഡ് ഫ്രാൻസിസ് SBS മലയാളത്തിലേക്ക്.
3: നമസ്കാരം ജോജോ, നമസ്കാരം നമ്മുടെ ശ്രോതാക്കൾക്കും.
2: എഡ്വേർഡ്, 2026 ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ബജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
3: ഇതൊരു നമുക്കറിയാം, എല്ലാ വർഷം ഓസ്ട്രേലിയ മൈഗ്രേഷനെ പറ്റി സംസാരിക്കാറുണ്ട് ഈ ബജറ്റിൽ. അതുപോലെ 2026 ഒരു ഇമ്പോർട്ടന്റ് ബജറ്റ് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗവൺമെന്റ് ആക്ച്വലി ട്രൈങ് ടു കൺട്രോൾ 3 things. ഒന്ന്, ഇവിടെ അറിയാം നമുക്കെല്ലാം ഹൗസിംഗ് ഷോർട്ടേജ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് വർക്ക് ഫോഴ്സ് ഷോർട്ടേജും ഉണ്ട്. അതുപോലെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പൊതുവെ ഒരു കൺസേൺ ഉണ്ട്, മൈഗ്രേഷൻ ലെവൽ കൂടിയോ എന്നൊരു സംശയം. അപ്പം ഈ മൂന്ന് ഇനോ ഏരിയാസിലാണ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഈ മൈഗ്രേഷൻ പ്ലാൻ ഇറക്കിയിരിക്കുന്നവർ. അതിന്റെ ബഡ്ജറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ദേ ഹാവ് കണ്ടിന്യൂ ടോക്കിംഗ് അബൌട്ട് സ്കിൽഡ് മൈഗ്രേഷൻ, ഫാമിലി മൈഗ്രേഷൻ ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അറ്റ് എ കൺട്രോൾഡ് ലെവൽ.
2: ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കുടിയേറ്റത്തിൽ കാര്യമായ കുറവ് വരുത്താൻ ഗവൺമെന്റ് ഈ ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടോ?
3: ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് മെയിൻ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പെർമനന്റ് മൈഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട്, അതിനൊരു 185,000 പ്ലേസസ് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ 70% നമുക്കറിയാം സ്കിൽഡ് മൈഗ്രേഷൻ കൊടുത്തിരിക്കുക ഗവൺമെന്റ്, ആൻഡ് ഓൾസോ 30% ദേ വോണ്ട് ടു ബ്രിങ് ഇൻ ഫാമിലി. പക്ഷേ എവിടെയാ കൺഫ്യൂഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മൾ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും സംസാരിക്കുന്നത് നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ ഈസ് എക്സ്പെക്ടഡ് ടു ഫോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നെറ്റ് മൈഗ്രേഷൻ, നെറ്റ് ഓവർസീസ് എന്ന് ഉദ്ദേശിക്കുന്ന, നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കറന്റ് ലെവൽ 245,000, ദേ വോണ്ട് ടു ബ്രിങ് ഇറ്റ് ടു അബൌട്ട് 225,000. അപ്പൊ അത് ഒരു കൺഫ്യൂഷൻ ഉള്ളത് വെദർ നമ്മുടെ ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, ഡോണ്ട് ഇന്റർപ്രറ്റ് ദിസ് ആസ് പെർമനന്റ് മൈഗ്രേഷൻ ഷോർട്ടേജ് വരാൻ പോകുന്ന ഇന്റർപ്രറ്റ് ചെയ്യൂട. ബിക്കോസ് ഇറ്റ്സ് ബേസിക്കലി ഈ നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് പീപ്പിൾ കമ്മിങ് ടു ഓസ്ട്രേലിയ മൈനസ് പീപ്പിൾ ഹു ആർ ഡിപ്പാർട്ടിംഗ് ഫ്രം ഓസ്ട്രേലിയ. ഒരു എക്സാമ്പിൾ പറയുക, ഒരു 500,000 ആൾക്കാർ ഒരു വർഷം വന്ന് 250,000 ഇവിടുന്ന് പോയി അറ്റ് ഫോർ എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം, ആ ഒരു കാൽക്കുലേഷനിലെ ഒരു നെറ്റ് മൈഗ്രേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പെർമനന്റ് മൈഗ്രേഷൻ, ഇപ്പൊ നമുക്കറിയാം പെർമനന്റ് മൈഗ്രേഷൻ പ്രോഗ്രാം നോക്കി കഴിഞ്ഞാൽ 185,000 ആൾക്കാരെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ നമ്പർ ഫോർ സ്കിൽഡ് മൈഗ്രേഷൻ, ഫാമിലി വീസസ്, പെർമനന്റ് മൈഗ്രേഷൻ വീസസ്. അതേസമയത്ത് നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ ഉദ്ദേശിക്കുന്നത് ടെമ്പററി മൈഗ്രൻസും ഉണ്ട്, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, അതുകൂടാതെ നമ്മുടെ ടെമ്പററി സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ ഹോളിഡേ വർക്കിംഗ് ഹോളിഡേ വർക്കേഴ്സ് ഉണ്ട്, ന്യൂസിലാൻഡ് സിറ്റിസൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു വലിയ നമ്പർ വരുമ്പോൾ ദേ ആർ കമ്മിങ് ടു ഓസ്ട്രേലിയ. അപ്പം ഓവറോൾ നമ്മുടെ ഇന്ത്യൻ ആപ്ലിക്കൻസ് പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം മിക്കവാറും പെർമനന്റ് മൈഗ്രേഷൻ ഉദ്ദേശിക്കുന്നതാണ്. ആ നമ്പേഴ്സ് ഹാവ് നോട്ട് ചേഞ്ച്, ബട്ട് ദ കമ്പോസിഷൻ ഓഫ് ഇറ്റ് ഹാസ് ചേഞ്ച്.
2: നമുക്കതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ബജറ്റിലെ ഒരു മേജർ അനൗൺസ്മെന്റ് ആയിട്ട് താങ്കൾ കണക്കാക്കുന്നത് ഏതിനെയാണ്?
3: മേജർ അനൗൺസ്മെന്റ് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 185,000 പെർമനന്റ് പ്ലേസസ് ഉണ്ട്. പക്ഷെ അതിൽ സ്കിൽഡ് മൈഗ്രേഷൻ ഉദ്ദേശിക്കുന്നത് ദേ വോണ്ട് ടു ടാർഗറ്റ് യംഗർ മൈഗ്രൻസ്, ഹയർ സ്കിൽഡ് മൈഗ്രൻസ്, അതുപോലെ സ്ട്രോങ്ങർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മൈഗ്രൻസ്. പിന്നെ അപ്പം നമുക്കറിയാം, ഇപ്പൊ ഈ പോയിന്റ്സ് മൈഗ്രേഷൻ സ്കിൽസ് വരുന്ന ഒരു ബേസിക്കലി ദേ വോണ്ട് ടു ടാർഗറ്റ് ഇൻ ദാറ്റ് ഓൾസോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാൻ പോകുന്നുണ്ട്. സോ യംഗർ മൈഗ്രൻസ്, ഹൈ സ്കിൽഡ് ആപ്ലിക്കൻസ്, സ്ട്രോങ്ങർ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമുക്കറിയാം, ഓസ്ട്രേലിയയിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിട്ട് ദേ ആർ ഓൾ വർക്കിംഗ് ഹിയർ, അതുപോലെ ഫോറിൻ ടു വർക്കേഴ്സ് വന്നിട്ട് വർക്ക് ചെയ്യുന്നത്, അവരെയാണ് ഇപ്പൊ അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ടു ഗിവ് ദ മൈഗ്രേഷൻ, ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ ഓസ്ട്രേലിയ. അപ്പൊ ഈ ഓൺഷോ മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ പുഷ് വരാൻ പോകുന്നത്, ദെൻ ഓഫ്ഷോ മൈഗ്രേഷൻ.
2: നമ്മൾ ഇനി കുറച്ചും കൂടി വിശദമായിട്ട് പോകുകയാണ് എങ്കിൽ, സ്കിൽഡ് മൈഗ്രേഷൻ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബജറ്റിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
3: സ്കിൽഡ് മൈഗ്രേഷൻ ഉദ്ദേശിക്കുന്നത്, ബേസിക്കലി നമുക്കറിയാം ഓസ്ട്രേലിയ നീഡ്സ് സ്കിൽഡ് മൈഗ്രേഷൻ. അപ്പൊ മെയിൻ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ ഗവൺമെന്റ് പർട്ടിക്കുലർലി യുനോ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് യുനോ ദേ ഹാവ് സ്കിൽ അസസ്മെന്റ്സ് എന്നൊക്കെ യുനോ ദേ ഹാവ് ഗ്രാന്റഡ് അഡീഷണൽ ബഡ്ജറ്റിൽ കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. $85.2 million ദേ ഹാവ് ഗിവൻ ടു ഇംപ്രൂവ് സ്കിൽ അസസ്മെന്റ്. അപ്പൊ ആ സ്കിൽ അസസ്മെന്റ് എസ്പെഷ്യലി ട്രേഡ്സിലാണ്. നമുക്കറിയാം ഇവിടെ ദേർ ഇസ് എ ഹ്യൂജ് ഷോർട്ടേജ് ഓഫ് ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, കൺസ്ട്രക്ഷൻ ട്രേഡ് വർക്കേഴ്സ്. അപ്പൊ ദേ ആർ എക്സ്പെക്ടിങ് ടാർഗറ്റിംഗ് അബൌട്ട് 4,000 അഡീഷണൽ സ്കിൽഡ് വർക്കേഴ്സ് എവറി ഇയർ. അപ്പൊ ഓസ്ട്രേലിയയുടെ യുനോ ഹൗസിംഗ് ക്രൈസിസ് നമുക്ക് യുനോ ദേ വിൽ ബി എ ബിഗ് ഹെൽപ്പ് ടു എസ്പെഷ്യലി നമ്മുടെ ഈ ലേബർ ഷോർട്ടേജ് ഇൻ കൺസ്ട്രക്ഷൻ. അത് കൂടാതെ നമ്മുടെ ഹെൽത്ത് കെയറിൽ ഓൾറെഡി ഷോർട്ടേജ് ഉണ്ട്. സോ നഴ്സസ്, എയ്ജ് കെയർ വർക്കേഴ്സ്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, ദേ ഓൾവേസ് ആർ ഇൻ ഡിമാൻഡ് ലോങ് ടേം ആ അത്. സോ ദാറ്റ് ഹാസ് നോ ചേഞ്ച്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും ക്ലീൻ എനർജി ഏരിയയിൽ there is a need for engineers, technicians and electricians, particularly renewable energy, transport, ആ ഏരിയയിൽ. ഇതൊക്കെയാ മെയിൻ ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ബജറ്റ് വെരി ക്ലിയർലി സേസ്, യു നോ ദീസ് ആർ ഏരിയാസ് ദേ ഗോയിങ് ടു കോൺസെൻട്രേറ്റ്.
2: ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ജോബുകളിൽ ഉള്ളവർക്കൊക്കെ ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള അവസരങ്ങൾ കൂടും എന്നാണോ നമുക്ക് പറയേണ്ടത്?
3: Absolutely. ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ, യുനോ ഫോർ എക്സാമ്പിൾ ഇവിടെ ആരെങ്കിലും വന്ന് പഠിക്കുന്നത്, എസ്പെഷ്യലി സ്റ്റുഡൻസ് ഒക്കെ വന്ന് പഠിക്കുമ്പോൾ, യുനോ റാദർ ദാൻ കമ്മിങ് ഫോർ എ ജനറിക് കോഴ്സ്, എൻഡ് ഒപ്പീനിയനിൽ യുനോ ദേ കം ഫോർ സം ടാർഗറ്റഡ് കോഴ്സ്. അതായത് നമ്മുടെ ഓസ്ട്രേലിയ ഷോർട്ടേജ് എന്തൊക്കെയുണ്ട് ആ ഏരിയയിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ ബെറ്റർ ചാൻസ് ടു സ്റ്റേ ബാക്ക് ആൻഡ് അപ്ലൈ ഫോർ മൈഗ്രേഷൻ ഓർ ഈവൻ ജോബ്.
2: അങ്ങനെ ഏതെങ്കിലും ട്രേഡുകൾ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ടോ ഇതിനായിരിക്കും കൂടുതൽ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ?
3: അങ്ങനെ പ്രത്യേകിച്ച് അവർ പറയാറില്ല. ബട്ട് ലുക്കിംഗ് അറ്റ് ദ നമ്പേഴ്സും നമ്മുടെ ഈ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്, കാർപ്പന്റേഴ്സ്, എസ്പെഷ്യലി ടൈലേഴ്സ്, ഇവരൊക്കെ നല്ല ഡിമാൻഡുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നഴ്സിംഗ്, ടീച്ചേഴ്സ്, എയ്ജ് കെയർ വർക്കേഴ്സ്, ഹെൽത്ത് പ്രൊഫഷണൽസിനൊക്കെ, I mean, there's always a shortage. But namakarya, if you are able to concentrate and, you know, go into that area of studies, then definitely our future, if they plan to stay back, our options are condensed. And studying in regional is my preference. അതായത് നമുക്കറിയാം മെട്രോപോളിറ്റൻസ്, മെൽബൺ സിഡ്നി ബ്രിസ്ബനിൽ പഠിച്ചു കഴിഞ്ഞാൽ, you know, the chance of staying back is going to be less. അതേസമയത്ത് റീജണലിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ പോയിന്റ്സും കിട്ടും. പിന്നെ റീജണൽ സ്റ്റേറ്റ് നോമിനേഷൻ ഒക്കെ കുറച്ചും കൂടെ മച്ച് ബെറ്റർ ഓപ്ഷൻസ്, ഇൻവിറ്റേഷൻ ചാൻസസ് ഉണ്ട് ദെൻ സ്റ്റഡിങ് ഇൻ അർബൻ സിറ്റികളിൽ.
2: ഓക്കെ, ഞാൻ ഈ ബജറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഗവൺമെന്റ് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് പെർമനന്റ് മൈഗ്രേഷൻ പോയിന്റ് ടെസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
3: ഇതില് ബേസിക്കലി വി കൻ എക്സ്പെക്ട് സം ചേഞ്ചസ്. ഇപ്പൊ നമുക്കറിയാം കറന്റ് ദ പോയിന്റ് സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ ഏജ്, വർക്ക് എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻസ്, പിന്നെ കുറെ ഇങ്ങനെ നാട്ടി ടെസ്റ്റ്, അങ്ങനെ യുനോ ദർ ആർ ഡിഫറെന്റ് ഓപ്ഷൻസ് ടു ഗെയിൻ അഡീഷണൽ പോയിന്റ്സ്. അതിൽ മാറ്റം വരാൻ പോകുന്നത് ദാറ്റ് ഇസ് വാട്ട് ഐ എം എക്സ്പെക്ടിങ്. നമുക്കത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരം വന്നിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി സം ചേഞ്ചസ് ആർ ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ജെൻഡർ സ്കിൽസ് മൈഗ്രേഷൻ പോയിന്റ് സിസ്റ്റം.
2: ഓക്കെ, മറ്റൊരു കാര്യം ട്രേഡ് റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് വിദേശത്തുള്ളവരുടെ ട്രേഡ് ഇവിടെയുമായി പരിശോധിക്കുന്നത് വേഗത്തിലാക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത്?
3: അത് ഇവിടുത്തെ ഉണ്ട്, നാട്ടിലത്തെ ഉണ്ട്. ബിക്കോസ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ യുനോ സംബഡി ഈസ് വർക്കിംഗ് ഇൻ യു കെ, സംബഡി ഈസ് വർക്കിംഗ് ഇൻ ഗൾഫ് അല്ലെങ്കിൽ യു എസ്, കാനഡ, വേറെ എവിടെയെങ്കിലും, അവർക്ക് യുനോ ദേ ഹാവ് മച്ച് ഈസിയർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ട്രേഡ് റെക്കഗ്നൈസ് ഹിയർ. നമ്മുടെ നാട്ടിൽ നിന്നും ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് യുനോ ബൈ പാസിംഗ് ദ ട്രേഡ് ടെസ്റ്റ്. അപ്പം ഇത് പൊതുവെ ദേ നീഡ് വർക്കേഴ്സ് ആൻഡ് ഇഫ് ദേ ആർ ക്വാളിഫൈഡ് എനി വെയർ. അപ്പൊ നമുക്ക് ഈ ട്രേഡ് സ്കിൽസ് അസസ്മെന്റ് ആവശ്യമുണ്ട്. സോ ഇറ്റ് ഇസ് ഡൺ ത്രൂ TRA, ട്രേഡ് റെക്കഗ്നിഷൻ ഓസ്ട്രേലിയ. ദാറ്റ് പ്രോസസ് ഇസ് ഗോയിങ് ടു ബി ക്വിക്കർ.
2: ഓക്കെ, താങ്കൾ ഇപ്പോൾ പറയുകയുണ്ടായി റീജിയണൽ മേഖലകളിൽ, ഉൾനാടൻ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ വിസയുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും കൂടുമെന്ന്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ബജറ്റിൽ വന്നിട്ടുണ്ടോ?
3: ജോജോ, ബജറ്റിൽ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അബൌട്ട് റീജിയണൽ മൈഗ്രേഷൻ സ്കീം. പക്ഷേ റീജിയണൽസ് നമുക്ക് ആവശ്യമാണ്. ബിക്കോസ് ഇറ്റ് റിമെയിൻസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം റീജിയണൽ മൈഗ്രേഷനിൽ സിവിയർ ലേബർ ഷോർട്ടേജ് ഉണ്ട്, പർട്ടിക്കുലർലി ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, ഹോസ്പിറ്റാലിറ്റി, പിന്നെ ട്രേഡ്സ്, ഏജ് കെയറിലൊക്കെ ഇഷ്ടംപോലെ. അപ്പം അതിനെപ്പറ്റി പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് യൂഷ്വലി ഹോൾ കോമ്പോസിഷൻ ഓഫ് ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ, എംപ്ലോയ്മെന്റ് മൈഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ അഗ്രിമെന്റ്സ് ഉണ്ട്, ഡാമ, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ലോ സ്കിൽഡ് ആപ്ലിക്കേഷൻസ്, ഓക്യുപ്പേഷൻസ് ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ റീസെന്റ്ലി ഡെന്റൽ അസിസ്റ്റൻസ്, പിന്നെ അതുപോലെ ബുക്ക് കീപ്പേഴ്സ്, ഇങ്ങനെ ഡ്രൈവേഴ്സ്, ഇങ്ങനത്തെ ഓക്യുപ്പേഷൻസ് വരെ ഈ റീജിയണൽ എൻറ്റയർ റീജിയണൽ ഉണ്ട്. അതായത് ഡാമ സ്കീംസിൽ ഇപ്പോഴും ആ ഓക്യുപ്പേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൽ അവർ ഒന്നും അങ്ങനെ റീജിയനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം ദാറ്റ് ഈസ് an area where government needs a lot of people.
2: ഓക്കേ, ഈ വിദേശ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ അല്ലെങ്കിൽ അവരുടെ വിസ അവരുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ?
3: അബ്സല്യൂട്ട്ലി. ഇതില് നമ്മള് യുനോ നമുക്കറിയാം ഓസ്ട്രേലിയ സ്റ്റുഡന്റ് വിസ പർട്ടിക്കുലർലി ബിക്കമിങ് മച്ച് മച്ച് സ്ട്രിക്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് കോഴ്സ് മാറ്റും, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇഫ് ദേ അപ്ലൈ ഫോർ എ ലോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡർ, അവരുടെയൊക്കെ വിസ റിസീവ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റുഡൻസ് വന്നിട്ട് ഇങ്ങനെ കോഴ്സ്, എസ്പെഷ്യലി ഒരു കോഴ്സ് ഇങ്ങനെ കോഴ്സ് അവിടെ മാറ്റുന്നത് മാറുന്ന അതൊക്കെ ആ ഏരിയയിൽ അവർ ദേ ആർ ഗോയിങ് ടു ബി എക്സ്ട്രീംലി സ്ട്രിക്ട്. അപ്പം ഈ നമ്മൾ അറിയാം നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ്റ് ജെന്യുൻ അതിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ has become a little bit more stricter than before. പിന്നെ ഇനിയൊരു കാര്യം എനിക്ക് സ്റ്റുഡൻറ് വിസ കുറെ സ്റ്റുഡൻസും പിന്നെ കുറെ വിസിറ്റ് വിസ ആൾക്കാരൊക്കെ ടെമ്പററി വിസയിലൊക്കെ വന്നിട്ട് ഇവിടെ ദേ അപ്ലൈ ഫോർ പ്രൊട്ടക്ഷൻ വിസ. അതിന് പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അവർ ദേ ഗോയിങ് ടു ലുക്ക് ഔട്ട് ഫോർ ആപ്ലിക്കൻസ് ഹു ആർ ഗോയിങ് ടു മിസ്യൂസ് the protection visa system. അതായത് ആൾക്കാർ ഇവിടെ വന്നിട്ട് ചുമ്മാ ഒരു വേറൊരു വിസ പ്രൊട്ടക്ഷൻ വിസ, ഈവൻ ദോ ഇറ്റ് മേ നോട്ട് ബി റിയലി ജെന്യൂൻ ആപ്ലിക്കേഷൻ, നോൺ മെറിട്ടോറിയസ് ആപ്ലിക്കേഷൻ ആയിരിക്കും, ദോസ് ആപ്ലിക്കൻസ് വിൽ ബി ഓൾസോ ടാർഗറ്റഡ് ഇൻ ദിസ്. ഈ ബഡ്ജറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റി.
2: നമ്മൾ ഏതെങ്കിലും വിഷയം ഇനി പരാമർശിക്കേണ്ടതായിട്ടുണ്ടോ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്?
3: ജോജോ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഗവൺമെന്റ് അലോക്കേറ്റഡ് അബൌട്ട് 27 മില്യൺ, എസ്പെഷ്യലി യുനോ കുറെ എംപ്ലോയേഴ്സ് എക്സ്പ്ലോയ്ഡ് ചെയ്യുന്നുണ്ട് മൈഗ്രന്റ് വർക്കേഴ്സിന്, ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ. അപ്പൊ അതിനും ഗവൺമെന്റ് ഹാസ് സെഡ് ദാറ്റ് യുനോ ദേ ആർ മൈഗ്രന്റ് വർക്കർ പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിന് വേണ്ടി കുറച്ച് കാശ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. Because ചില വർക്കേഴ്സ് ഒക്കെ വരുമ്പോൾ ദേ മേ നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് പ്ലേസ് വൈസ് മേ എക്സ്പീരിയൻസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫിയർ ഓഫ് അബ്യൂസ്. അപ്പം ഗവൺമെന്റ് ഇസ് ഫോക്കസിംഗ് സ്ട്രോങ്ലി ഓൺ പ്രൊട്ടക്ടിംഗ് മൈഗ്രന്റ് വർക്കേഴ്സ്. അപ്പം യുനോ സംതിങ് ഗുഡ്. അതുപോലെ കംപ്ലയൻസ്, സ്ട്രോങ്ങർ കംപ്ലയൻസ് ആൻഡ് ബോർഡർ എൻഫോഴ്സ്മെന്റ് ബഡ്ജറ്റ് പർട്ടിക്കുലർലി യുനോ സിഗ്നിഫിക്കൻറ്റ് ഫണ്ടിങ് നമ്മുടെ ABF ഇഷ്ടം പോലെ ഫണ്ടിങ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് അവർ ടു മെയിൻറ്റെയിൻ കമ്മ്യൂണിറ്റി സേഫ്റ്റി, ഇന്റഗ്രിറ്റി ഓഫ് ദ മൈഗ്രേഷൻ പ്രോഗ്രാം, as well as stronger enforcement. പിന്നെ അതുപോലെ ഈ വർക്കിംഗ് ഹോളിഡേ വിസയിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
2: WHM.
3: അപ്പം ഇഫ് യു ക്യാൻ ഗോ, ഇഫ് എനിബഡി വാണ്ട്സ് ടു കം ടു ഓസ്ട്രേലിയ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഗോ ടു ദ വെബ്സൈറ്റ്, ഗെറ്റ് ക്ലിയർ നോളജ്, ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓൾവേസ് കൺസൾട്ട് എ മൈഗ്രേഷൻ ലോയർ ഓർ എ മൈഗ്രേഷൻ ഏജന്റ്, ദോസ് ഹു ആർ ക്വാളിഫൈഡ് ടു ഗിവ് അഡ്വൈസ് ആൻഡ് ഹോപ്പ്ഫുള്ളി ദേ ഷുഡ് ബി ഏബിൾ ടു ഗൈഡ് യു. ഓവറോൾ നമ്മൾ ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയയ്ക്ക് ഇപ്പോഴും മൈഗ്രൻസിന് ആവശ്യമുണ്ട്. സോ ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്, ബട്ട് ക്ലിയർ ഫോക്കസ്, അതിനൊരു ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ബേസിക്കലി ദേ നീഡ് സ്കിൽഡ് മൈഗ്രൻസ് ഹു ആർ ജെന്യൂൻലി ഗോയിങ് ടു ബി ഹിയർ ടു ഹെൽപ് ദി ഹൗസിംഗ് പ്രഷർ ഓർ മെയിൻറ്റെയിനിങ് അതർ ആസ്പെക്ട്സ് ഓഫ് അവർ എക്കോണമി. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി ദ സ്കിൽഡ് പെർമനന്റ് മൈഗ്രേഷൻ നമ്പർ റിമെയിൻസ്. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയ വന്ന് കഴിഞ്ഞിട്ട് അപ്ലൈ options, for example, students who are studying here, those who are onshore, their chances of getting migration is much higher than someone who is applying from offshore.
2: ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഗവൺമെന്റ് ഇപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് അല്ലേ?
3: Absolutely.
2: തീർച്ചയായും വളരെയധികം നന്ദി എഡ്വേർഡ് ഫ്രാൻസിസ്. 2026 ഫെഡറൽ ബജറ്റുമായി ബന്ധപ്പെട്ട്, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ലളിതമായി വിശദീകരിച്ചതിന്.
1: പ്രിയ ശ്രോതാക്കളെ, ഇത്തവണത്തെ ഫെഡറൽ ബജറ്റിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ജോജോ ജോസഫിന്റെ ചോദ്യങ്ങൾക്ക് മെൽബണിൽ ഓസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് മറുപടി നൽകിയത്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണ്. വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക.
0: ഓസ്ട്രേലിയൻ മലയാളി അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. എഴുമുന്ന തരകൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയ മനോഹരമായ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ്. വരികൾ വിദ്യാസാഗറാണ് ഈണം നൽകിയിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പാട്ടോടുകൂടി തത്സമയ പരിപാടി അവസാനിക്കുകയാണ്. ഇന്ന് കേട്ട എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. ഇന്നത്തെ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ ഫേസ്ബുക്കിലൂടെ കമൻ്റായിട്ടൊക്കെ അറിയിക്കണം. ഇന്നത്തെ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഖിലശ്രീ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ശുഭദിനം.